0: സുപ്രീം റേഡിയോ ജീവിതേട്ട് സിഹിന തിയനവാ എൻഎൽബി കിയന്നേ ഈ സിഹിന സബൈ കർണ വാസനാവട് കിയന തവത് നമക് മേ ഗോവിസത ലോതറയിൻ റുപ്യൽ 20 ലക്ഷയേ പ്രഥമതയാഗേ ദിനാഗത് നുവരെലിയേ ഇരന്ദ് പത്മകുമാര മഹതാ
1: ആയിവൻ നമ്മ ഇരന്ദ് പത്മകുമാര മംഗാവ നുവരെലിയ ഇന്ദല മട്ട ഗോവിസത ദിനുമക് ഏദുനാ അദ മം ഈ ദിനുമ ഗണ്ടാവ സഹന പിരിസക് അദ ഏവില്ല തിബുന ത്യാഗ ലബാ ഗണ്ട ഏ വഗേമ തരുണ പരമ്പരാവട മം വഗേമ കിയന്നി വിശ്വാസയൻ യതുവ ടിക്കറ്റ് പത് ഗണ്ട ഒബട ദിനും അവസ്ഥാവക് ലബി ഹമദാം വന്നം കിയന്നി ഹക്കി പമനി ഗണ്ട ഗത്തോ തമ ദിനുമക് ഏദെനി അത്ര മമത് വിശ്വാസ കരേ നേ മട്ട ദിനുമക് കാവട പസേ തമ മം വിശ്വാസ കരേ മേക അത്ത ദയക് കിയല හැමදාම ගන්න කියලා තමයි ඉල්ලීමක් කරන්නේ. බොහොම ස්තුතිවන්ත වෙනවා ජාතික ලොතරැයි මණ්ඩලයට මේ වගේ ජයග්‍රහණي ලබා දෙනවට.
0: ජීවිතයේ සිහිනයට වාසනාවේ ආශිර්වාදය NLB